0: അഗ്ലി വല്ലേ അമ്മ അമ്മരു പിടിച്ചാൽ വല്ലിയാറുമാറി ശിവ മുഷാക്കമ നിയുക്ക നോക്കിയ കുട്ടി വല്ലിയ നിക്കുക കുട്ടി വല്ലിയാറു
1: ചെയ്യുക